സീതാരാമ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് അഹുജ ആദരേജ് ഷോറൂം ദേവരം പ്രമുഖ കമ്പനിയിലെ കൂളർ ഫാൻസ് മിക്സിലു ഗ്രൈൻഡർലു റൈസ് കുക്കറിലു വാട്ടർ ഹീറ്ററിലു ഹോം തിയേറ്റർ സ്പീക്കർസ് സ്റ്റെഫ്ലേച്ചേഴ്സ് ഐറൺ ബോക്സ് ഗ്യാസ് സ്റ്റൗസ് അഹുജ കമ്പനി സൗണ്ട് സിസ്റ്റംസ് ലഭിച്ചു ഇലക്ട്രിക്കൽ ഗുഡ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് സെയിൽസ് ആൻഡ് സർവീസ് ചെയ്യപ്പെടുന്നു വിചേണ്ടി സീതാരാമ ഇലക്ട്രിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക്സ് അഹുജ ആദരേജ് ഷോറൂം പോലീസ് ബോംബ് സെന്റർ പി പി റോഡ് ഭീമറാം സെൽ 9866742558